Welcome, welcome, welcome back. This is WPTS Radio and you are listening to Filmy and Desi with me, DJ Apsara. Our theme today is Nostalgia PM and I took that theme very personally. So right now I am playing, as our title will suggest, our show usually has Filmy music from films, Desi music, South Asian. And because the theme is Nostalgia PM, took it very, very personally, and I'm bringing you some of my childhood classics from my mother tongue, which is Malayalam. It's a language spoken in Kerala, a state in South India. We're pretty cool. We're pretty known for our films. So we're surprisingly not known for our music. Guys, come on, keep up. As you heard, we have excellent music. Okay, I'm totally biased, but we do have excellent music. With that, let me tell you the songs we just listened to. The last song you listened to was Indinu Veeruru. This is by K.S. Chitra and K.J. Yeshudas. This was a beautiful, beautiful duet. So there's actually multiple versions of this song, and it is from the film Marie to Mumbai. Before that, this is my personal favorite for today, guys. This song. Just K.S. Chitra. You cannot beat her. This song was by K.S. Chitra and Shyam. The song was Shyamagi the Meni. And this is from the film Adipan. This is another Mohanlal classic. Can you tell where I am on the Lalitan versus Mamuka debate? I'm sorry, my mom is, I think, from what I know growing up, my mom is Team Mohanlal. So I'm also Team Mohanlal. I'm so sorry to the Lalitan fans, not Lalitan, Mamuka fans out there. I don't know what to tell you. There were just more romantic hits coming out from Lalitan movies. Not my fault. I love romance songs. I love love songs. And that's what he was serving. And that's what I ate. Before that, the first song we listened to was Nirmari Puvil from the film Vachanam. This was also by K.J. Yeshudas. Again, I told you, we are not escaping K.J. Yeshudas today. We never will. Anytime we want to talk about classic Malayalam hits, there is no two ways about it. It is going to be K.J. Yeshudas. It is going to be K.S. Chitra. It is not my fault. It is all their fault for being employed and being talented and being beloved by millions of Malayalis across the globe. I hope a Malayali is listening. If there's a Malayali listening and you want to say hi, you can reach out to me on Instagram on Apsara_on_air if you're interested and you want to tell me what your favorite Malayalam song. Yes, my mom just texted me. She said she is Team Lalitan. Confirmation, live reactions from my mom. And my mom said she's been loving all the songs so far. And this episode is dedicated to her because this is my birthday month. So I feel like my taste is in a lot because of my mom. My mom is the one who got me addicted to Shah Rukh Khan, got me addicted to Lalitan, got me addicted to love songs, got me addicted to 80s, 90s Hindi, Malayalam, Tamil music. So you can blame her for that. But also, my mom is going to make fun of me for all the pronunciations of all the songs and the movies that we've spoken of so far and will speak of ahead of the show. So to get ahead of her, here's my proof. I can speak Malayalam. It is my mother tongue. എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാം. ഞാൻ ഉറപ്പ് പറയുകയാണ് എല്ലാവരുടെ അടുത്തും, ഞാൻ കൊച്ചുകാലം മുതലേ മലയാളം സംസാരിക്കുന്ന ആളാണ്. എനിക്ക് സംസാരിക്കാൻ അറിയാം. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദീസ് ടൈറ്റിൽസ് ആർ റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഡസ് നോട്ട് ഹാവ് ഇനഫ് ആൽഫബറ്റ്സ് ടു റൈറ്റ് ഔട്ട് എ മലയാളം വേർഡ് വിത്ത് ഇറ്റ്സ് പ്രോപ്പർ പ്രൊനൗൺസിയേഷൻ പ്രോപ്പർലി. ഇറ്റ് ഇസ് നോട്ട് മൈ ഫോൾട്ട്. എനിക്ക് ശരിക്കും മലയാളം സംസാരിക്കാൻ അറിയാം. നാട്ടിൽ പോയിട്ട് 3 വർഷം എന്നും പറഞ്ഞ് എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയത്തില്ല എന്ന് ആരും വിചാരിക്കണ്ട. ഓക്കെ, ഓൾ ദ മലയാളീസ് ലിസണിംഗ്, ദിസ് ഇസ് ഫോർ യു. ഐ ക്യാൻ സ്പീക്ക് മലയാളം ആൻഡ് ടു കണ്ടിന്യൂ ഷോയിങ് മൈ ലവ് ഫോർ മലയാളം ആൻഡ് മലയാളം മ്യൂസിക്. ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ നെക്സ്റ്റ് 3 സോങ്സ്. ഗൈസ്, ഇറ്റ്സ് മോർ കെ ജെ യേശുദാസ്, ബട്ട് ദേർ ഇസ് സം എം ജി ശ്രീകുമാർ ഇൻ ദേർ. സോ യു നോ, വി ഗോട്ടാ ഫ്ലിപ്പ് അപ്പ്.
for one song, and then we're going to come back to KJ Shiraz. This is WPTS Radio, and you are listening to Filmy and Desi.